നമസ്കാരം, ഞാൻ ജഗദീഷ് നായ് കന്യാടി. ഉജിര ധർമ്മസ്ഥല നടുട്ടു നീല സിനിമ അല്പം ഞങ്ങടി ഉണ്ട് ബൊണ്ടതങ്കടി. പതിനാല് വർഷം മുമ്പ് പണ്ടത്തെ പേര് എടുത്ത് മിത്രത് തിരുത്തു പോട്ടു എന്ന വേരിമുള്ള കട്ടാത് ജത്തിന് അർപ്പണിത്ത അഞ്ചായത്തേക്ക് മനസ്സിലെ മാത്തേരുള്ള വലി ബൊണ്ട പറലേ ഏടെ നീനാഥ എന്ന ഹേനൊന്നുമില്ല നിക്കുള്ള ഹേനില്ലേ.

ಕಾಲೇಜಿರುವ ಸಮುದಾಯ ಬಾನುಲಿ ರೇಡಿಯೋ ನಿನಾದ 90.4 FM ಲ ಪ್ರತಿ ತಿಂಗಳತೋ ಸಿರೂತ ತಿಂಗಳ ಸಂಪಿನ ನಾಲ ಮತ್ತು ವಾರತ್ತೋ ಲಾಸ್ಟ್ ತಿಂಗಳಾಸ ವಿಶೇಷ ಮಾಯೋ ಬ್ಯಾರಿ ಬಾಸಿರೋ ಕಾರ್ಯಕ್ರಮ ಪ್ರಸಾರ ಉಂಡು. നിങ്ങളുടെ പ്രതിഭ, അനുഭവ, കവന, കത്ത്, പാട്ട് പിന്നെ ചൊമ്മ വിചാരങ്ങ ഷെയർ ആക്കുകോ. ഇതൊരു ബാരി നല്ല വേദിക്ക. നിങ്ങൾ ഞങ്ങളുടെ കാര്യക്രമത്തെ ഭാഗവഹിച്ചു ബാരി ബാസര ഹെസില് സംസ്കൃതി നിങ്ങളുടെ ധ്വനിയോ കേപ്പാട്ടു തപ്പാണ്ട് കാത് കൊടുക്കൊരു SDM കോളേജിലോ സമുദായ ബാനുലി റേഡിയോ നിനാദ 90.4 FM.